എന്നെയും ഒരു പൊരുട്ടായെന്നിനേ യേശുവേ ഉന്തനന് അൻപയെ പാടിടുവേൻ. യേശുവേ ഉന്തനൻ കിരുബയെ ഉയർത്തിടുവേൻ. യേശുവേ ഉന്തനൻ അൻപയെ പാടിടുവേൻ.

0: പുതിയ ഏർപ്പാടില്ല അപ്പം തന്നെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ
1: കണ്ടുപിടിക്ക മാറ്റി അടിയില കിടക്കത് വസനത്തിന് അടിയില കിടക്ക
2: അപ്പൊ ഒരു ഒരു വസനത്തെ അടിയില പാത്തോണ്ട് ഓപ്പറേറ്റ് പിടിച്ചില്ല